0: ആമയിലും തുവാലത്തെ തുക്കണപ്പമേ കുണനാനെ തുക്കറനാന്നെ ഇയോൺ മെറി എഫ് എം 89.9 എപ്പൻ സി തപ്പുകാരിക്ക് തെറ്റേ കണ്ണോ എനങ് തപ്പിന റൈത്ത് മിനിസ് മുനി സുവ തെറ്റേ യോ കഞ്ഞേ സിനങ് മങ്ങ തൗറോ അനക്ക തൗറോ ഇറക്കി നക്കൊണ്ടേ തൻ കണുവന്തെ ഊസോ തീരക്കെ നം അവാനി കാക്കി ബസ് അറിയ കൊത്തത്തിനെ നുവാക്കി മെങ്ങയ്യ തന്നെ വ്യവാക്യ എ മങ്ങ പൊൻ തൗറോ അനപ്പൻ കമ്മൗരി കൊങ്കുയാക്കു Kuna ngi mga tita na pakanwa na rawan ka kibuswa yu, yon tini mea wakya. Sa kamera na perika responsan te nga po ngayon, de USB. Kaya mga kunan tauroy na nunan po ito ka kanwa na rawiki, epanin na yun, te nga po ngkurak yon tini mea wakya. Kaya hapon kami uririkin kami, aki kam na rarita iki, na nun ti arawan ka kibuswa, sa nang tauroy na wakya na nunan titaye, may mind na sana sumayang kami, kasi sa nang tauroy na wakya mga kami na kunara nampantarabun, Ari suani mewa kita puru wawa wai suani mewa. Drona ki mera sisiraki. Na taurai wangkan ni. Nda isi ko me katangan na rong-rong wa responsa. Ari puni ngayi anak kuna nangani ko ti mea tatan kanwan ti ti rong-rong ibukin ti kaya kakinam sisiraki ki. Na katangan na pinakoyim titaya yu. Wawa titay payongan ni mea tataroy. O iri kinapiroyrum ti rong-rong wa yu. Ngayon na katangan ka din detaya yu kung ang taning may kanin pa kung ang uraroy na kung nanarong-rong responsa di USB.
1: USB Open Day! USB Open Day! USB Open Day! Ano ba ito niya ang USB Open Day nitiririgay ikangay teka na? Where culture meets excellence. Ke ikemin ay yay takatay. Metirikia, emena na pe yai takapenen tamero. Emengaro kuna pe anapong amkuran de ide yerge tata, USP Kiribes Campus, ikatanwata, men kasugata kia anapong ekakawa kiai. Enamaki ana open day USP Kiribes Campus, depong wapimeni mewan sepitempa, wawatenga wapime onowa. Nanapong ekakawa kiai, onamai spy aikana karawaki, ngayere karaki, nakomei, nori akakawa anapong ekakawa kiai. Nana USB Open Day Kiribes Campus, ana tauro ina penwaki, nipu bogi bukin takanindin, bukin wogwa tanga wapi mesuwa. Inanan USB, o yei ana schools, ay ko onowa, onde itaki me wowa, ana interdisciplinary college and centers. School of Accounting, Finance and Economic, School of Business and Management, School of Information Technology, Engineering, Mathematics and Physics. School of Agriculture, Geography, Environment, Ocean and Natural Science, School of Law and Social Science, School of Pacific Arts, Communication and Education. Interdisciplinary College and Centers, Pacific TAFE College of Continuing Vocational Education and Training, KCVET. Pacific TAFE Workforce Development and Training Unit, KWDTU. Ayu orang cakarin din the USP. Cawan din yang program wawa kataurai payai kakainanuak. Atenua karini yang pome ibukin cakarin din. Payai kakainanuak ibukin cakarin din. Cawan tepung inupung wawa minam dayrin form 6 ke form 7. Tenua kakwawan ampung inupung kana ibita kiaran tamem ke ponaram. Awa amdeta menam tapuni makuri ni mewa ampe pandeiren tapundeire yakeria tata onowa owana penen sainaki ampe pa khanya men tapuni kapowi ayo the website ibukin takarindin www.usp.ac.fj/apply aika section nei kakam na kona nikawari ibukin po kami SAS office Pacific TAFE office Kepun tarponi ya jawabis naman cemakuri. Cenampa, isuwan ni mewa kya, wawa jawana akiawan wan ni mewa. Kami ya kya sandeke, ami USB student ID card, eka kawa kipa ako na wawa santay na ko imain dokom te campus. Epo ni kakawa kinepe, bukin karawan am test awa mexam. Nagyan am USB ID card, kwa konandin on karoy am test me am exam. Kamdapa o tikiroy na napong Noven Day USP Kiribes Campus, wawatanga wapimeonawa.